നമ്മുടെ ദേവൻ ഒരുവരെ സ്തോത്രിക്കപ്പെടത്തക്കവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്.